ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ ഗിരിജാ